ശ്രോതാന്തു പ്രേക്ഷകർക്കൊരു സുഗമ സംഗീത കാര്യക്രമ ശില്പിത്തിലെ ലക്ഷ്മീകാന്ത പാലിത് ഏ പ്രീതിനന്ദ രാത്രായ ഗീത രചന കരിത്തിലെ പ്രഫുല്ല കുമാർ ത്രിപാഠീ ശ്രോതാമണി ആമക്കു ശുണുണ്ട് ആകാശവാണി രാവർക്കെല്ലാ കേന്ദ്രരു ആമര കാര്യക്രമ പ്രചാര കരായാവുച്ചി എഫ് എം ബാൻഡ്രി 102.6 MHz ജുഗി ଆପଣଙ୍କ ବ୍ୟବସାୟରେ ଉନ୍ନତି ଆଣିବା ପାଇଁ ଆକାଶବାଣୀର ସହଯୋଗ ନିଅନ୍ତୁ। ଆକାଶବାଣୀ ରାଉରକେଲା କେନ୍ଦ୍ରରେ ବିଜ୍ଞାପନ ବୁକିଂ ପାଇଁ ଆଜି ହିଁ ଯୋଗାଯୋଗ କରନ୍ତୁ ଏହି ଟେଲିଫୋନ୍ ନମ୍ବରରେ 7008248758। ଟେଲିଫୋନ୍ ନମ୍ବରଟି ଆଉଥରେ କହି ରଖୁଛୁ 7008248758। ଆପଣମାନେ ଟ୍ୟୁନ୍ କରିଛନ୍ତି 102.6 FM ଆକାଶବାଣୀ ରାଉରକେଲା କେନ୍ଦ୍ରକୁ। ପ୍ରଚାର କରୁଛୁ ବଣ ପାହାଡ଼ର ଗୀତ କାର୍ଯ୍ୟକ୍ରମରେ ଖଡ଼ିଆ ଗୀତ ପରିବେଷଣ କରିଛନ୍ତି ଟେରେସା କେରକେଟା ଏବଂ ସାଥୀମାନେ।